ചെങ്ങി മുഖാനുണ്ടാത്തവെ കോനം ചെങ് കേട്ടിക്കാത്ത മുഖാനുണ്ടാത്തവെ കോനം ചെങ് കേട്ടിക്കാലെ മാത്തു മുഖാനുണ്ടാത്തവെ